0: Deng eureng ekaleg faan alifanang elle hindu timan raskalange wahi kurvime e alifanay ibrahim ge faan ge macha finikame kham gayai amang kame kham ga washe
1: wa aradu bihi kaidan faj'alnahum al-akhsarin
0: eureng ekaleg faan hala khullum makarveri reume revu ഫഹ എമ്മെ ബൊഡ ഗെല്ലനി വെഗംവാ ബയകുകംഗാ തിമൻ റസ്കലാംഗെ എവരൻ ലെവീമെ
1: വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർദി ലതി ബാരക്നാ ഫീഹാ ലിൽ ആലമീൻ
0: അദി തിമൻ റസ്കലാംഗെ എകലേഗെ ഫാനായി ലൂതുഗെ ഫാനു സലാമെ കുറവ ആലം തകറ്റകാ തിമൻ റസ്കലാംഗെ ബറഖാ ലെവ്വി ബിമ ഫനുവീമേ

0: ത്തിമാൻ റസ്കലാങ്കി ഹൈക്കുമത്തെരുക്കമായി അൽമു ദവീമെ അതി നുബാഫാഫത്തക്കും ഉളുണു റഷുഗെ മീഹുങ്കെ കിബൈ തിമാൻ റസ്കലാങ്കെ എഖലേഗെ ഫാനു സലാമെ കുരവീമെ ഹമ കഷവറും എവരം വി നുബാഖംഗെ അഹുലുവരി ഫാസിഖു ബയഹുക്കംഗെ
1: وَأَدْخَلْنَاهُ فِي رَحْمَتِنَا إِنَّهُ مِنَ الصَّالِحِينَ
0: عَدِتِ مَنْ رَسْكَ لَانْكَ رَحْمَتُكَ تِرِيَنْ إِكَلَيْكَ فَانُ وَدَّوِيمِ هَمَا كَشَوَرُمْ إِكَلَيْكَ فَانُ وَنِي صَالِحُنْكَ تِرِيَنْنِي

അതി അയ്യൂബ് ഗഫാൻ എക്കലേ ഗഫാണുക വെരി രസ്കലാങ്ക ദുആ കുര വിഹിന്ദു ഹന്ദു മഖുറാഷ് ഹമ കഷവറും മിയളായ ദതികമായി ഉന്തകൂ മെദ്വർ വിജ്ജെ അതി ഇബ രസ്കലാങ്ക റഹ്മ ലവ്വ എം റഹ്മ വന്ത രസ്കലാങ്ക.

0: മാനൈ ഹമകഷവരും ഒടുത്തക ബിങ് ഹെദ്ദവുമുകയ്യാ രേദുവ തഫാതുവുമുകയ്യാ മീസ്തകുന്ന മംഫാകുരാ തകിച്ചാഗിൻ കണ്ടുമത്തിക ദുവ ഉളന്തുത്തക്കുകയ്യാ അല്ലോഹ് ഉടും വെസ്സവി ഫെനുകയ്യാ ഫഹെ ബിം മറുവെ ഒത്തുമ ഫഹു എ ഫെനുഗെ സബബും ബിമ ദിരുൻ ദെവ്വാഫാബുമ അതി ദിരുൻ ദെവ്വാഫാവ എമ്മെഹാ ബാവെത്തഹുഗെ ദീരേ തകെതി എ ബിമുക ഫതുറുവ്വാഫാഫുമ അതി എക്കി ഫരാ ഫരാതും ചെഹേ ഗുതുക വ്യാ ജെസ്സുമുഗയ്യാ ഉഡാ ബിമാ ദെമെതു കിയമം കുറവ്വാഫാവ വിലാഗ വിസ്നാ ബയക കണ്ടേഴിഗെൻ ഹുരി ഹെക്കിതകെവ്വാ കങ്കശവരെ
1: മി ആയതുഗെ മാനഗ ബിം മറുവെ ഒതുമ ഫഹു എ ഫെനുഗെ സബബും ബിമ ദിരുൻ ദെവ്വാഫുമ മിഫദാൻ ആസ്ഫ ഒതുമും ബിമുഗ ദിരുൻ നെസ്സമാണിങ് ആഖങ് ഇവ എങ്കെ നുവത ഫെന് നുലിബുമും ബിമുഗ എവ്വെസ് ദിരു മെണ്ണെതി മറുവാണേക്കങ് ഇവ എങ്കെ മികമ ബാറുലിബെ എഹെങ് ആയത്തെ വെസ്സെബുയ് എയ് അൽ അൻബിയ സൂറത്തുഗെ തിരിസ്മണ ആയേ

0: തരിഫ്ള, ആഹിൽ, നീം, ആദി. ആസ്മ മമ്മ കാരിയ.
1: മമ്മ
2: മമ്മ
0: എച്ച ബുണാൻ കമെന്നെ മമ്മ എങ്കിച്ച് മമ്മ എങ് അടു ഗുണു ദർഫുമെന്നേക്ക് വാഹക മമ്മ മമ്മ മമ്മക്ക് പലി ഹാലിച്ച്
1: മമ്മ കേൻസർക്ക് ഫറുവാണ് കുറേ ഫറുവാണി പയ്യണ്ണു മമ്മ ഇവർ കുറേ
3: ിയ
4: ശ്രീഫാണിയും കലേമേ നഗൻ തിജോണി വരപ്പൊടു സിമ്മായ എസിമ്മ നഗൻ തയ്യാറുവേദമി ഇങ്ങേ അതി കലേവെങ്ക മമ്മയോസി വിസ്നാദി മീകി എമ്മെ ജസ്ബാതി വെകെ മോൾ വാഹതക്കി വെവുത്തെ നൂനെ ബയ്യ ഫർവാക്കുറ മേവുതു വിസ്നാൻ ജേനി തെക്കമ സമാവക്കൊ ദിരിമ ഹുണ്ണാനി രാഗ കലേവെ ദെമിഹുണ ജേനി കലേവെങ്ക മമ്മ ബല മമ്മക്ക് ഹുരിഹാക്കമേ കൂറ വിസ്നേജിത
1: ആ പപ്പ
2: പപ്പ പപ്പ അതി ഡോക്ടറ ബദ്ദോക്കോ വാഹക ദക്കം വീണു തെൻ കുറിയദ്ദാം വി ഗൊതകാഗൊളെഗതോ മശ്വരാകൊല്ലം വീണു ഡോക്ടറ
4: പപ്പ ഡോക്ടറ വാ ദിക്കിമേ എ ഡോക്ടർ ബുണവിയെ കേൻസർ സ്പെഷ്യലിസ്റ്റ് കന്തക്കെ ഗുരിയദ്ദാശെ ആഹിൽ ദാമിയോ മമ്മ ഗുവാഗ്നെ എ ഡോക്ടർ കാര്യദ്ദോ
1: ബപ്പ ബപ്പ ദിയുമെന രഗളുവാണി ബപ്പ ദിയും വര മുഹിമവാണി അഹണ്ണ ഹീവൺ അഹരമിണ്ണപുര രഗള മികമ വാഹകദക്കങ്കേണി വെസ് ബപ്പ എദ്ദോ
2: ബപ്പ ദാം വാണി ബപ്പ പ്ലീസ്
4: നമ്മ രഗള ദാണമ ഓക്കേ ദാണങ്ക എക്കമക്കു അഹരമിബുണാ വാഹക കലേമ രഗളാടുവാ ಕಲೇಬಿಗೆ ಮಮ್ಮ ಬೆಲ್ಮು ಸಿಮ್ಮ ಉಫುಲಂಜೇಣಿ ಕಲೇಮ ದಿಗುದಿ ಮಿಹೆ ಮಿಹಾವರ ಮಿ ಬುಣಂಜೇಣಿ ತೀ ವರ ದಿಗುದಿ ಮಿಗಿಂದಾಣ ಕಮ ವಿಯಮ ಇಂಗೆ ನೇಗೆ ನಗಾಣಿ ಕಿಯ ಮುದ್ದತಿ ಕಮ ಅಹಣಕ ಬಗುತೆ ನುವಾಣಿ ವಿಸ್ನಿಜೇ

അതിശൈതോനുങ്കി തെരയും ഇകലേക്ക് ഫാനറ്റക ഫീന ബയക്കു ഹൈതുമത്തെരി കുരവീമെ അതി എനും എത്തം മസക്കത്തെ എബയ കുരത്തെ അതി തിമൻ റസ്കലാങ്കെ എബയക്കു ബലഹട്ടവാ റക്കാതെരി കുരവീമേ.

അതി അയ്യൂബ് ഗഫാൻ എക്കലേ ഗഫാണുക വെരി രസ്കലാങ്ക ദുആ കുരവി ഹിന്ദു ഹന്ദുമ ഖുറാശ് ഹമകശവറും മിയളായ ദതികമായി ഉന്തകു മെദ്വർ വിജ്ജെ അതി ഇബരസ്കലാങ്കി റഹ്മ ലവ്വ എമ്മ റഹ്മ വന്ത രസ്കലാങ്കേ.

0: ഹമകശവറും തൗറാത്തുഗഫഹും സബൂറുഗാത്തിമം റസ്ഖലാംഗ ലിവീമേ ഹമകശവറും ബിംവാർത്തവേ മിൽക്കുവാഹുഷി തിമം റസ്ഖലാംഗ സാലിഹ് അളുനഷെ
1: ഇന്ന ഫീ ഹാദാ ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ
0: ഹമകശവറും അളുക്കം കുറാ ബയക ഫുദേ വർഗെ എങ്കുമെ മീഗാ വാകം കശവരെ
2: കീർത്ത് ഖുർആനുക ദിവ തർജമയൻ ദെമ്മ മിഗനസ്തിനി സൂറത്തുൽ അംബിയ ഫൻസാസ് തിംവന ആയതും ഫഷായകിൻ എ സൂറത്തുക സതേക ഹവന ആയതുക നിയല തർജമ വിദാളു ദിവ ഫവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
3: കൊമ്മെ ഉമുറക
4: കൊമ്മെ ഫന്തിയക
3: കൊമ്മെ ഗിന്തിയക ദിവഹി രാജ്യേഗെ അടു എങ്ങ സതർസേക സാളിസ് നുവേ കിലോ ഹാർട്സ് മീഡിയം വേവ്
4: അഡ്ഡി ഹനുവേ മെഗാഹാർട്സ് എഫ്എം ബാൻഡ്.
5: സാമീർ മീ കെഗ്ഗദ മീഹ
6: എയോ കീനവ്വി
5: ഇയ്യ ദേക്കോ നവാഹകേ കോ ആരേ കുര ഏന വര റുളി അന്നാന കമ
6: കീവേഗൻ റുളി അന്നം വി റുളിയാം ഗ കുരിൻ കമുഗ ഹഗീഗ ബദം വാൻ
5: റുളിയാസ് ഏക മഷന്നു ബദാന കമുഗ ഹഗീഗതെ
6: നൂണെ വിഷ്ണു തിഹിരി അതി രംഗള കണ്ണു സാമീർ എകന്ത കുരി രംഗള കമെ വേറെ റുളീസ് കുറുമുക ബദവുക കം ഹിഗോ ഒളും ഫിതും എയ് ബുദ്ധി വരിക തക്കി
7: കങ്കമുക റുളീസ് കുറുമുക ബദൽഗ ബുദ്ധി ഇസ്കുറവാ.

0: Die SCW keert de Kurwan Kevum. Mergadi Hagadi Salis 10 minutes Salis Fasikund Medi Rajagado. Megadigamita Novadani Amila Faratoke de Nevum. Algon Menge Bappa Gaf Daltinado, Life Boy, Hussein Abdullovani. Teha Sabis June Haikani Ife, Bappa Gemacha Daranjanota Vasete Varnama. Emma Stugeterek Algon Mena Guluva, Ekani Mengeteme. I like Farato Muhammad Hussein, Nue Nuesume, Eking Hai Nuetine. Ahmad Hussein Hateng Hatare Nue Nue Nue Nue De Abdullah Hussein Hateng Hai Nue Deng Hateng Hate De Ali Hussein Nueng Hateng Hatare Hatare Fahe Fahingeke Algun Menge Bappa Me Malif Ali Tari Ibrahim Rashadwani Deha Sabis June Hai Kani Aife Bappa Ge Macha Daranya Nuata Vasiyate Varnama Haidwa Huge Terega Algun Menna Guluwa Ekan Nimmyonge Teme Ahi Lakfaratung Aishat Nafa Ibrahim Hateng Ashe Sume Deng Eke De Sume Fatma Trisla Ibrahim Hateng Hate Sume Nueng Eke Fahen Nue Algun Menge Lobete Bappa Halif Muradu Moonimage Usman Usman Hasanwani Deha Sabis June Hate Gani Aife Bapage Macha Daranyanwata Vasiyate Varnama Fanar Dohge Tere Galgan Menna Guluwa Ekan Nimmyonge Teme Hai Lakfaratun Ahmad Sharif Hate Nuwe Sume Deng Eke Sume Nuwe Abdul Wahab Hate Nuwe Ngashe De Deng Hate Sume Muhammad Shafiq Nuwe Ngai Nuwe Eken Hatere Eke Fahe Algunge Firikalong Hemveru Rankoka Muhammad Nahin Vani Deha Sabis June Hatare Gani Aife Muhammad Nahin Gemacha Daranyanwata Vasiyate Varnama Emmastuge Terega Algunda Guluwa Ekan Nimmyonge Teme Hai Lakfaratun Aminat Ahmad Haten Haten Nuwe Fahisume Hai Fahe Algunmenge Mamma Nunu Velidu Folight Fatma Thasamwani Deha Sabis Me Nawara Gani Aife Mamma Ge Macha Daranyanwata Vasiyate Varnama Emmas Tuhuge Terega Algun Menna Guluwa Ekan Nimmyonge Teme Ailak Faratu Mariam Ziyada Hateng Hateng Hate Hatare Sumeng Ashe Nuwe Abdullah Fuad Hateng Hatare De Deng Hai Nuwe Ngashe Aishat Iyada Hateng Nuwe Ngashe Tineng Hatare Ashe Ngate Azan Bin Musa Adam Nuwe Ngatare Sume Fahitine Hatare Ngate Algun Ge Mamma Lavini Nafaru Keti Aminat Yusuf Fulwani Deha Sabis Me Teviyu Karni Aavife Mamma Ge Macha Daranyanwata Vasiyate Varnama Fastu Ge Terega Algunda Guluwa Ekan Nimmyonge Teme Ailak Faratun Ahmad Ali Haten Nuweng Hai Hatare Tine Fahe Fahe Algun Menge Bappa Kaf Guradu Revilage Ibrahim Shakirwani Deha Sabis Me Baviyu Karni Aavife Bappa Ge Macha Daranyanwata Vasiyate Varnama Fanar Duh Ge Terega Algun Menna Guluwa Ekan Nimmyonge Teme Ailak Faratun Abdul Latif Haten Nuweng Hatare Eken Eke Deng Hate Mariam Musa Haten Hatare Nuweng Hatareng Haing Hai Fahe Shaihan Shakir Nuwe Nuwe Fahe Eken Nuwe De De Algun Menge Bappa Me Mukasida Ge Abdul Rashid Umarwani Deha Sabis Me Onatirihu Karni Aife Bappa Ge Macha Daranyanwata Vasiyate Varnama Emmas Tuhuge Terega Algun Menna Guluwa Ekan Nimmyonge Teme Hai Lakfaratun Fatma Rashida Haten Nuwe Ngashe Hai De De Nuwe Ahmad Jumail Haten Nuwe Nuwe Ashen Hate Aminat Niuma Haten Haten Ashe Hatare De Nuwe Ngike Mariam Mavi Rashid Nuwe Ngai Ngashe Hai ngashe hai ngatere. Algun Menge Bappa Raingurado Fehivina Ibrahim Ahmadwani Deha Sabis June Hatare Gani Aife Bappa Ge Macha Daranyanwata Vasiyate Varnama Emmas Tuhuge Terega Algun Menna Guluwa Ekan Nimmyonge Teme Hai Lakfaratun Gasim Ahmad Hateng Ashe De Fahe Fahe Sume Fahe Ibrahim Hamad Haten Nueng Hate Deng Eke Eke De Ahmad Razin Nueng Hai Ngatere Fahe Ngashe Eken Eke Algun ge firmiha ta umadu finife maage Ali Firagwani deha sabis June hai gani aife. Ali Firag ge macha daranyanwata vasiyate varnama emmas tuhuge terega. Algun menna guluwa ekan nimmyonge teme hai lakfaratun Humeda Muhammad nuwe nuwe sume de sume eke sume Muhammad Riyas haten ashe fahe deng eke sume Muhammad Nishan nuwe de sume sume sumeng hai ngashe. Gadi hai gadi saali sa minit baare sikunt mei dhe raje gadu. Dhe raje gadu ke kuri nguri program ta huge tereng. Ashe jahar dunia ge kali mi program genisteena mi program fo agadi baaga genisteeni baswaro. Mire nuwe jahar genisteen mangham jifani divehi Premier League qualifying deha sabbi huga Bisbur Sports Club a TC Sports Club badal kuramishke kulung hinga mandaagwe vagutung. میرے اگار جہر چک چک میں پروگرام اسٹوڈیو ام واگتوں گنستینا میں پروگرام فو بار جہر گنستینی خبر گڑی پروگرام
1: ہبرا امی
2: می مبارک تو اڑگنا آ تجربہ تھا کا آ موضوع مات تک اڑگنا انگن دان کم کے فونی امی تو
3: می ہوری نی کنڈا لا کے تم میگن دے میں کوری کا دان ہما
4: ہتن گری می فر بارو انی پنے لبنا سنو لبنا سلیبے تجربہ کی اڑگڑ دیکھے کو تک ور پڑو اچ
5: وہ فین ہگی گت کن ہدما باورین پورا اوفا بری تا
6: بیسٹ ریڈیو پریزنٹر کمپٹیشن کے ٹائٹل اوفلا لا باوری کی
1: ರೇಡಿಯೋ ಪ್ರೋಗ್ರಾಂ ಹುಷಳಮ ಶೌಗರು ಅಪರಾತಕ ಖಾಸ್ ಹೋಗೈನ್ ದಿವೈ ರಾಜ್ಯಗಳು ಕೊಡೆಗೆಂದ ರಿಯಲಿಟಿ ಶೋ
7: ಫಹಿ ಪೇ ಪ್ರೆಸೆಂಟ್
8: ಬೆಸ್ಟ್ ರೇಡಿಯೋ ಪ್ರೆಸೆಂಟರ್ ಕಾಂಪಿಟಿಷನ್
5: ಹುಕುರು ಅದಿ ಹೊಣೆ ಹಿಡಿದು ಹೋಗೆ ಮೆಂದುರು ದೇ ಚಹಾಯಿರು
1: ರಿಪೀಟ್ ಹುಕುರು ಅದಿ ಹೊಣೆ ಹಿಡಿದು ಹೋಗ ರೇಗಂಡು ದಿಹೆ ಗಡಿತರಿ
5: ಎಂಹಾ ಸತರಸತೇಕ ಸಾಳಿಯಸ್ ನುವೆ ಕಿಲೋ ಹರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್ ಅದಿ ಅಡ್ಡಿಹೆ ನುವೆ ಮೆಗಹರ್ಟ್ಸ್ ಎಫ್ಎಂ ಬ್ಯಾಂಡ್
1: ಫಹಿ ಪೇ ಪ್ರೆಸೆಂಟ್ಸ್ Best Radio Presenter Competition. Mi Mubaratu ke co-sponsor ki Wholesale Point.
9: Ehara Miharu ke film toge higge manzar taka lavatoge teriya fina lama.
10: Hey, balam hira Latifa. Kontaka gossata ti annani e
11: munamani kihine ba.